ഹായ് ഹലോ വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്, കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജി അഞ്ജലിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ലൈഫിൽ നമ്മൾ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരാളുണ്ടാവൂലേ. ഏതൊരു കാര്യത്തിനും എന്തിനും നമ്മൾ ആളെ ഡിപ്പെൻഡ് ചെയ്യും. ആളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അല്ലെങ്കിൽ ആളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുക. സംടൈംസ് നമ്മൾ തോന്നിപ്പോവും, നമുക്ക് തോന്നിപ്പോവും ആ ഒരാളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ലൈഫിലെ ഏറ്റവും വേദന നിറഞ്ഞിട്ടുള്ള ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ എന്നുള്ളത്. എന്നാൽ സത്യത്തിൽ അതൊന്നും അല്ല കേട്ടോ നമ്മുടെ ലൈഫിലെ മോസ്റ്റ് പെയിൻഫുൾ മൊമെൻറ്റ്. ഇറ്റ്സ് സംതിങ് എൽസ്. എന്താണെന്നല്ലേ? കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലവ്ജി, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലജി. കൂടെ കേട്ടറിഞ്ഞ കേട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ ലൈഫിലൊക്കെ ഏറ്റവും മോസ്റ്റ് പെയിൻഫുൾ ആയിട്ടുള്ള മൊമെന്റ് ഏതാണ് എന്നുള്ളതാണ്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നാലെ നടന്നിട്ട് അവരെ ഇംപ്രസ് ചെയ്യാൻ നോക്കിയിട്ട് നമ്മൾ നമ്മളെ തന്നെ വില കളയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, നമ്മളെ തന്നെ ലൂസ് ചെയ്യുന്ന ഒരു നിമിഷം, നമ്മുടെ ഇഷ്ടങ്ങളെ മറക്കുന്ന സമയം, നമ്മളെ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്യാരക്ടറിനെ തന്നെ മാറ്റിയെടുക്കുന്ന ആ ഒരു സമയം, അതാണ് നമ്മുടെ ലൈഫിലെ മോസ്റ്റ് പെയിൻഫുൾ ആയിട്ടുള്ള മൊമെന്റ്. നമ്മളെ തന്നെ നമ്മൾ ശരിക്കും നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം. അങ്ങനെ ഒരിക്കലും വരാതിരിക്കുക. എന്താണ്, നമ്മളെ ഒരിക്കലും മറക്കാതിരിക്കുക. നമ്മൾ അത്രമാത്രം സ്പെഷ്യലാണ്, നമ്മളെന്താണ്, നമ്മൾ അത്രമാത്രം യൂണീക്കാണ്. സോ നമ്മുടെ ഇഷ്ടങ്ങളെ മറന്നുകൊണ്ട് നമ്മളെ മാറ്റിക്കൊണ്ട് ഒരാളുടെ പിന്നാലെ പോകേണ്ട ഒരാവശ്യം നമുക്കില്ല. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.5 FM. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. കേട്ടറിഞ്ഞ് കേട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ കേട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യത്തിനുള്ള സമയമായിട്ടുണ്ട്. ഇന്നൊരു ശ്രദ്ധിച്ച ചോദ്യമാണേ, വൃത്തിയാക്കും തോറും കൂടുതലായിട്ട് കറുത്ത് വരുന്ന ഒരു സംഭവമുണ്ട്, അതെന്താണ് എന്നുള്ളതാണ് ചോദ്യം. വൃത്തിയാക്കും തോറും കൂടുതലായിട്ട് കറുത്ത് വരുന്നത് എന്താണ്? കറക്റ്റായിട്ട് ഉത്തരം ക്ലിക്കായിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് ഫോൺ എടുക്കുക, വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ എന്താ ഒന്നുകൂടെ പറയാണ്, 9072879090. കറക്റ്റായിട്ട് ഉത്തരം അയക്കുന്നവർ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ ഇഷ്ടം ആർജി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. കുറച്ചധികം ദിവസങ്ങളായിട്ട് ഈ സോഷ്യൽ മീഡിയ മുഴുവനും പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് ക്ലീനോമാനിയ. സംഭവം എന്താണെന്ന് കുറച്ച് പേർക്കൊക്കെ ഒരു ഐഡിയ ഉണ്ടല്ലേ. ഉറങ്ങാണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പലപ്പോഴും കിടന്നാലും പെട്ടെന്ന് തന്നെ ഉറക്കം വരാറുണ്ട്. ആരോടെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വന്ന് കണ്ണടഞ്ഞു പോകാറുണ്ട്. രാവിലെ എണീക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ എണീക്കാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ടയർഡ്നെസ് കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഇഷ്യൂസ് കാരണമോ മടി ഒന്നും അല്ല കേട്ടോ. മടിയാണെന്ന് പറഞ്ഞ് കളിയാക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന് കാരണം മടിയൊന്നുമല്ല. ഈ ഒരു സിറ്റുവേഷനെയാണ് ക്ലീനോമാനിയ എന്ന് പറയുന്നത്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് ആർജെ അഞ്ജലി.

വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലവ്സ് ഈ കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഈ ഇടയായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ക്ലീനോ മാനിയെ കുറിച്ചിട്ടായിരുന്നു. കാലത്ത് കിടക്കയിൽ നിന്ന് എനിക്കുമ്പോൾ കടുത്തമായിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥ. സംഭവം ഒരു രോഗമൊന്നുമല്ല, എങ്കിലും നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രത്യേക തരം മാനസിക അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ഈ ക്ലീനോ മാനിയ. ബൈ മീനിങ് നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ കിടക്കയോടുള്ള ഒരു അമിത ആസക്തി അല്ലെങ്കിൽ അതിനോടുള്ള ഒരു അടുപ്പം എന്നൊക്കെ പറയാം. പക്ഷേ പലരും ഇതിനെ മടിയായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മടിയാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാറുണ്ട്. ക്ലീനോ മാനിയ ഉള്ള ഒരാളുടെ അടുത്ത് വെറുതെ മടി പിടിച്ചിരിക്കാണ്ട് എഴുന്നേറ്റ് പോവെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല കേട്ടോ. മടി പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ക്ലീനോ മാനിയ ഉള്ള ഒരാൾക്ക് കിടക്കയിൽ നിന്ന് മാറുന്നത് കടുത്തതായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകളും കുറേ ആങ്സൈറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. തിരിച്ചു വരാം ക്ലീനോ മാനിയെ കുറിച്ചിട്ട് കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇറ്റ്സ് മീ ആർജി ആഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്ലീനർ മാനിയുടെ കാര്യമായിരുന്നു അല്ലേ. ശരിക്കും പറഞ്ഞാല് കിടക്കേനെ നീട്ട് കഴിയുമ്പോ അന്നേ ദിവസം ഉണ്ടാവുന്ന മാനസിക സമ്മർദ്ദങ്ങളും ഡെയിലി ലൈഫിൽ വരുന്ന ഉത്തരവാദിത്തങ്ങളും ഒക്കെയാണ് ഇത്തരക്കാരെ ഇത്രയും ഒരവസ്ഥയിൽ എത്തിക്കുന്നതെന്നാണ് പറയുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലേജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. അവരെ സംബന്ധിച്ചിട്ട് ഈ കിടക്ക എന്ന് പറയുന്നത് അത്രയും കംഫേർട്ട് സോണായിട്ട് മാറുകയാണ്. അവിടെ അവർക്ക് സമാധാനം തോന്നുന്നുണ്ട്. കടുത്ത വിഷാദരോഗവും മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവസ്ഥകളുടെ പ്രധാന ലക്ഷണമായിട്ടാണ് ആരോഗ്യ വിദഗ്ധർ ഈ ക്ലീനർ മാനിയെ കാണുന്നത്. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ ആർ ജെ അഞ്ജലി.

വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ ഈ ക്ലീനോമാനിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗമല്ല കേട്ടോ. നമ്മുടെ ഡെയിലി ലൈഫിലെ ഓരോ രീതികൾ കൊണ്ടോ നമ്മുടെ മാനസിക സംഘർഷങ്ങൾ കൊണ്ടോ ഒക്കെ ആർക്ക് വേണമെങ്കിൽ ഉണ്ടായേക്കാവുന്ന ഒരു അവസ്ഥയാണ്. സോ ഇനി ഇത്തരക്കാരെ കാണുമ്പോൾ മടിയന്മാരാണ്, ലേസി ആണെന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നതിന് പകരമായിട്ട് എന്തുകൊണ്ടാണ് അവർക്ക് കിടക്കയിൽ മാത്രം ഇത്രമാത്രം കംഫർട്ട്നെസ് കണ്ടെത്താനായിട്ട് കാരണം, അല്ലെങ്കിൽ എന്താണ് അവരെ അത്രമാത്രം അലട്ടുന്ന പ്രശ്നം എന്നുള്ളതെന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഒരു പക്ഷേ നമ്മുടെ ഒരു ചേർത്ത് നിർത്തൽ മതിയാവും അവർക്ക് അത്രമാത്രം എനർജറ്റിക് ആയിട്ട് ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായി. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.5 FM കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

ഓരോ ഫെസ്റ്റിവൽസ് വരുമ്പോഴും സോഷ്യൽ മീഡിയ മുഴുവനും നമ്മൾ കയറിയിറങ്ങാം ഇത്തവണത്തെ ട്രെൻഡി ഐറ്റം ഏതാണ് എന്നുള്ള ഒരു സെർച്ചിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു സംഭവമാണ് ഇത്തവണ ട്രെൻഡ് ആവാൻ പോകുന്ന ഓണത്തിന്റെ അടിപൊളി സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റുമുണ്ട്. അത് ഇത്രയും എന്റെ കണ്ണിൽ ഉടക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല, അതിനകത്ത് എംബ്രോയിഡറി ഡിസൈൻ ആണ്. ഇതുവരെ അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. അത് തൊട്ടാവാടിയും ശംഖുപുഷ്പമൊക്കെ നമ്മുടെ സെറ്റ് മുണ്ടില് എംബ്രോയിഡറി വർക്ക് ചെയ്ത് ആഡ് ചെയ്ത് വന്നാൽ എങ്ങനെയിരിക്കും? അതാണ് ഇത്തവണ ട്രെൻഡായിട്ട് മാറാൻ പോകുന്ന ഓണത്തിന്റെ അടിപൊളി അഡാർ ഐറ്റം. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട് ലേറ്റസ്റ്റ് ട്രെൻഡി ആയിട്ടുള്ള ഈ ഒരു സെറ്റ് സാരിയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഓണത്തിന് പൂക്കൾ നിറഞ്ഞിട്ടുള്ള കുറേ ഐറ്റംസ് ഇത്ര കാലം വന്നു പോയിട്ടുണ്ടല്ലേ. പൂക്കളങ്ങളുള്ളതും വെറൈറ്റി പൂക്കളുള്ളതും വിഷുവിന്റെ സമയത്താണെന്നുണ്ടെങ്കിൽ വിഷുവിന് കണിക്കൊന്നയുള്ളതുമായിട്ടുള്ള സെറ്റ് സാരിയും സെറ്റുമുണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും കാലമായിട്ട് കാണാത്ത ഒന്നാണ് ഈ ശംഖപുഷ്പം ഡിസൈനും അതുപോലെ തന്നെ തൊട്ടാവാടിയുടെ ഡിസൈനും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലേജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ലൈറ്റ് റോസ് കളറിലുള്ള ആ തൊട്ടാവാടി പൂവ് നമ്മുടെ സെറ്റ് സാരിയിൽ വിടർന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ജീവനോടെയുള്ള തൊട്ടാവാടി പൂവ് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഒന്ന് വാടിപ്പോവും. എന്നാൽ നമ്മുടെ ഈ ഡ്രസ്സിലുള്ളതോ അങ്ങനെയൊന്നും പോവത്തൂല്ല. നല്ല അടിപൊളിയായിട്ട് തൊട്ടാവാടിയുടെ ആ ഒരു ചിത്രം തുന്നി പിടിപ്പിച്ചിട്ടുള്ള സെറ്റ് സാരി എങ്ങനെയുണ്ടാവും നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ? അതുപോലെ തന്നെ നല്ല നീല കളറിൽ വരുന്ന ശംഖുപുഷ്പം, ആ ഒരു പൂവ് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. അത്രയും ഭംഗിയുള്ള പൂവ് നമ്മുടെ സാരിയിൽ തുന്നി പിടിപ്പിച്ചാലോ? എന്തായാലും ഇത്തവണ വരാൻ പോകുന്ന സെറ്റ് സാരിയുടെ ട്രെൻഡിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും എന്തൊക്കെ വെറൈറ്റീസ് കാണാം എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.9 FM കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആ

മക്കളൊക്കെ ഡൈനിങ് ടേബിളിന്റെ മുമ്പിലേക്ക് വരിക, വെറൈറ്റി വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും അല്ലേ. പക്ഷേ നമ്മൾ മിക്കവാറും ഉണ്ടാക്കി കൊടുക്കുക ഇഡ്ലിയും ദോശയും ഉപ്പുമാവും അങ്ങനെ അങ്ങനെ സ്ഥിരം ആയിട്ടും. ഇതിൽ നിന്നൊന്ന് മാറ്റി പിടിച്ചാലോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലേജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. കുതിർത്താവലും അരിപ്പൊടിയും രണ്ടു മൂന്ന് പുഴുങ്ങിയ പൊട്ടറ്റോയും കൂടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ദോശയുടെ പരുവത്തിന് ഒന്ന് അരച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കരിവേപ്പിലയും മല്ലിയിലയും തക്കാളിയും സ്വല്പം ബേക്കിംഗ് സോഡയും ചേർക്കുക. എരിവിന് വേണ്ടിയിട്ട് ഒന്നുകിൽ പച്ചമുളക് ചതച്ചത് ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചതച്ച വറ്റൽ മുളക് ചേർക്കുക. പാനില് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊടിച്ചിട്ട് അതിലേക്ക് ഒരു തവി ഈ സംഭവം കോരി ഒഴിച്ചിട്ട് ഈ ദൊഡ്ഡലി പരുവത്തിന് ഒന്ന് ചുട്ടെടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആണ് കേട്ടോ. സംഭവം ഒരു ടേസ്റ്റ് ആണ് കഴിക്കാൻ. കൂടെ കഴിക്കാനായിട്ട് വേറെ ഒന്നും ഇന്ത്യ ആവശ്യമില്ല, എന്നാൽ അത്യാവശ്യം ഹെൽത്തി ആണ് താനും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലവ്ജി കൂടെ കേട്ടിറങ്ങി കൂട്ടുകൂടി ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ എന്നൊരു ട്വീറ്റ് ചെയ്തു തരാനാണ്. കാരണം ഷോ ഏകദേശം മൈൻഡ് സെഷനിലേക്കൊക്കെ കടക്കാണ്. ഇനിയും മുത്രം അയക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ചാൻസും കൂടി ഇതാ പിടിച്ചോളാം. വൃത്തിയാക്കുന്നവരും കൂടുതലായിട്ട് കറുത്ത് വരുന്നൊരു സംഭവമുണ്ട്, അതെന്താണ് എന്നുള്ളതായിരുന്നു ഇന്നത്തെ ചോദ്യം. വൃത്തിയാക്കും തോറും കൂടുതലായിട്ട് കറുത്ത് വരുന്ന ഒരു സാധനം അതെന്താണ്? കറക്റ്റായിട്ട് ഉത്തരം അറിയുന്നവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 9072879090 9072879090. കറക്റ്റായിട്ട് ഉത്തരം അയക്കുന്ന ഒരു ഗ്യാപ്പിൽ നമ്മുടെ ക്യൂയിലുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലവ്ജി. കൂടെ കേട്ടിറങ്ങി കൂട്ടുകൂടാൻ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷനായിട്ടുള്ള മൈ റേഡിയോ 90 FM. ഞാൻ RJ അഞ്ജലി.

Once again, welcome back and very, very, very good afternoon, dear listeners. Kate, what are you Magic Logic. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും അങ്ങനെ കുറേയേറെ വിശേഷങ്ങൾ പങ്കുവെച്ചോണ്ടിരുന്നത് വേറെ ആരുമല്ല നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സോ നമ്മുടെ ഷോ ദ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. പോകുന്നതിന് മുൻപ് ഞാനൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ലൈഫിൽ വില കൊടുക്കുന്ന കുറച്ച് റിലേഷൻഷിപ്പുകൾ ഉണ്ടാവും, പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം വില കളയാതിരിക്കുക, നമ്മുടെ ഇഷ്ടങ്ങളെ തിരിക്കാതിരിക്കുക, നമ്മുടെ ഹാപ്പിനെസ് ഇല്ലാതാക്കാതിരിക്കുക, നമ്മളെ തന്നെ മാറ്റാതിരിക്കുക. ബിക്കോസ് നമ്മൾ നമ്മളായിട്ട് ഇരിക്കുന്നതിലാണ് സ്പെഷ്യാലിറ്റി. നമ്മൾ നമ്മളായിട്ട് തന്നെ എപ്പോഴും ഇരിക്കണം. നമ്മുടെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ നമ്മളെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ പിന്നാലെ നടക്കുന്നവർ ഒരർത്ഥവും ഇല്ല. സോ ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാൻ സാധിക്കും എന്നുള്ളൊരു ഹോപ്പിൽ ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുക.

0: Hey, hello, good afternoon, my dear listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞ് കൊടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷി നീരാജ് ജാനകി ഇതവിടെത്തിയിട്ടുണ്ട്. കൃത്യാകൃത്യ സമയത്ത് തന്നെ. ആഹാ, അങ്ങനെ ദേ ജൂൺ അങ്ങനെ കഴിഞ്ഞു അല്ലേ. ജൂൺ തുറന്ന സ്കൂൾ തുറന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ എല്ലാം ചടപടയെ ചടപടയേ എന്നായിരുന്നു അല്ലേ. ഇപ്പൊ ജൂലൈ എത്തിയത്, പിന്നെ വർഷം തുടങ്ങിയത് അതുപോലൊക്കെ തന്നെയായിരുന്നല്ലോ. വർഷം പകുതിയെ എന്തും പെട്ടെന്നാണല്ലോ. ഇനിയിപ്പോ വരാനായിട്ട് പോകുന്നത് ഓണാണ്. നീ കഴിഞ്ഞു പോയതും അതുപോലെ തന്നെ വരാനിരിക്കുന്നതും കുറിച്ച് നമ്മൾ ഇങ്ങനെ കൂടുതൽ വേവലാതിപ്പെടാതെ ഇപ്പോൾ അതിനെ കുറിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനായിട്ടുള്ളത്. നമ്മൾ എപ്പോഴും ചെയ്തൊരു കാര്യമാണല്ലേ. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിരിക്കും, വരാനുള്ളതിനെ കുറിച്ച് ആലോചിച്ച് പേടിച്ചിരിക്കും. പക്ഷെ ഇതിന് നടക്ക്, അതായത് പ്രസന്റിൽ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ നാളെ ആകട്ടെ നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി തട്ടി അങ്ങോട്ട് ഇടും അല്ലേ. യെസ്, അപ്പം തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പോഴും ഉണ്ടായിട്ടും നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടോ? എങ്കിൽ അത് നാളത്തേക്ക് മാറ്റി വെക്കാതെ കഴിയുന്നതും ഇനി നാളെ എന്നില്ല, ഇപ്പോ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത് നോക്കാം എന്നുള്ളതാണല്ലേ. യെസ്, എന്തായാലും തിരിച്ചുവരാം ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൊടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്. കൊള്ളാം സുന്ദരിയാണ്.

0: What did you say?
1: In hrudaya kootile nin hrudayam korkumo iru uyirgal cherkumo onnaidumo.
2: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷയ് നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് നമ്മളിപ്പോൾ ഹെൽത്തി ആയിട്ട് ഓക്കെ ആയിട്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ നമ്മുടെ വർക്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം എന്നുണ്ട്, പക്ഷെ നമ്മളതെങ്ങനെ മാറ്റി വയ്ക്കാറുണ്ടല്ലേ. എന്താ സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, പക്ഷേ എന്നാലും ഇന്നൊരു സുഖമില്ല എന്ന് പറഞ്ഞ് നീക്കി വെക്കുന്നത് അവിടെയാണല്ലേ നമ്മുടെ തോൽവി. എപ്പോഴും പറയാറുണ്ട്, ഈ തോറ്റവർ തോറ്റതാണ് എന്ന്.

ഇനി വേണ്ട എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ നമ്മൾക്ക് തിരിച്ചുപിടിക്കാനുള്ള ഒരു സമയമാണ്. എന്തായാലും അതൊക്കെ നമുക്ക് നോക്കാം. അപ്പം കുറച്ച് ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അറിഷേ നീരാജ് ചടങ്ങിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദ് രാജശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ അല്ലെങ്കിൽ അത് ശരിയാവാണ്ട് വരുമ്പോൾ നമ്മൾ ആകെ മൊത്തം ഇറിറ്റേറ്റഡ് ആകാറുണ്ടല്ലേ. യെസ്, അപ്പൊ ഇന്ന് നമ്മുടെ എസ്മസ് ചോദ്യത്തിൽ ചോദിക്കുന്ന ചോദ്യം അതുപോലത്തെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൃത്തിയാക്കുംതോറും അത് കൂടുതൽ കറുത്ത് വരുന്നത് എന്താണ്? വൃത്തിയാക്കുംതോറും അത് കൂടുതൽ കറുത്ത് വരുന്നത് എന്താണ്? എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം. കുസൃതി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഒന്നിരുന്ന് ആലോചിച്ച് നോക്കൂ, ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9007289799 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദ് രാജശാരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹൈ ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനത്തെ നമ്മുടെ ഇന്നത്തെ സിനിമാ വിശേഷങ്ങൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ഇന്ന് പറയുന്ന മൂവി എന്ന് പറഞ്ഞാൽ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഗ്രാമീണ ആക്ഷൻ ഡ്രാമ ചിത്രങ്ങളിൽ ഒന്നായ രംഗസ്ഥലമാണ്. ഈ ഒരു സിനിമയിലെ പ്രധാന വേഷത്തിലെത്തിയത് നമ്മുടെ രാം ചരൺ സാം ആണ്. ബേസിക്കലി ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ 1980s ഒരു ചെറിയ ഗ്രാമം, വൈദ്യുതിയും ആധുനിക സൗകര്യങ്ങളും അപൂർവമായൊരു കാലഘട്ടം. എന്നാൽ ആ ഗ്രാമത്തിൽ ഭരിക്കുന്നത് നിയമമല്ല, ഒരു ക്രൂരനായ ഒരു പ്രസിഡന്റ് ആണല്ലേ. ആളുടെ അധികാരത്തിലാണ് ഈ ഒരു ഗ്രാമം എല്ലാം കഴിഞ്ഞു പോകുന്നത്. ഭയത്തിലും അനീതിയിലും ജീവിക്കുന്ന ജനങ്ങളുടെ കഥയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. അതുപോലെ ഇതിൽ എടുത്തു പറയേണ്ടതാണ് ആ ഗ്രാമത്തെ രക്ഷിക്കാനുള്ള ഒരു സ്റ്റോറി ആണല്ലേ. സോ എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ കുറച്ച് മനോഹരമായിട്ടുള്ള ഗാനങ്ങളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നത്?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂൺ കമ്പോസ് ചെയ്തത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കേ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
0: ഓ, അപ്പോ അത്ര ബോറാണോ? അയ്യോ, ഞാൻ പോട്ടെ പോട്ടെ പോട്ടെ, ഞാൻ പോവാ. നിന്റെ വീട്ടിൽ പട്ടിനാണ് സഹിക്കാൻ പറ്റും.
1: ബൈ.
0: ഓക്കേ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ എറിച്ചയും നീരാജി ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ കഥയിലേക്ക് വരുമ്പോൾ, ഈ ഒരു ഗ്രാമത്തിലെ കേൾവിക്കുറവുള്ള എന്നാൽ അതിയായ ധൈര്യവും നന്മയും നിറഞ്ഞ ഒരു യുവാവ്, ചിട്ടി ബാബു. ചിട്ടി ബാബു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും ആരായിരിക്കും ആ ഒരു ഹീറോ എന്ന്. ഒരു സാധാരണ ഒരു മനുഷ്യനായി ജീവിക്കുന്ന അവന്റെ ജീവിതം ഗ്രാമത്തിലെ അനീതിയും അതുപോലെ തന്നെ കുടുംബത്തെ ബാധിക്കുന്ന സംഭവങ്ങളും കാരണം അപ്രതീക്ഷിതമായി മാറി മറിയാണല്ലേ. ഈ സ്നേഹം, സൗഹൃദം, കുടുംബ ബന്ധം, പ്രതികാരം, നീതിക്കായിട്ടുള്ള പോരാട്ടം, ഇതെല്ലാം ഒരുമിച്ച് ചേർന്നതാണ് ഈ ഒരു രംഗസ്ഥലം എന്ന സിനിമ. ഓരോ കഥാപാത്രത്തിനും പറയാൻ ഒരുപാട് കഥകളുണ്ട്. എന്തായാലും എനിക്കും പറയാൻ ഒരുപാട് കഥകളുണ്ട്. അതിന് മുൻപ് കുറച്ച് മനോഹരമായിട്ടുള്ള നമ്മുടെ പട്ടുപെട്ടിയിലെ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ജോൺ ജോ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. രംഗസ്ഥലം ഔര സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഓരോ കഥാപാത്രത്തിനും പറയാൻ ഒരുപാട് കഥകളുണ്ട്. അതുപോലെ തന്നെ ഗ്രാമത്തിന്റെ യഥാർത്ഥ ജീവിതം അതിന്റെ എല്ലാ ഭംഗിയോടും ഈ ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. മികച്ച അഭിനയം, ഹൃദയസ്പർശിയായ സംഗീതം, മനോഹരമായ ഛായാഗ്രഹണം, ഒപ്പം അവസാന നിമിഷം വരെ ആകാംക്ഷ നിലനിർത്തുന്ന കഥ, ഇതെല്ലാം ചേർന്നതാണ് ഈ ഒരു സിനിമയെ ഡിഫറൻറ്റ് ആക്കുന്നതല്ലേ, വേറിട്ട് നിർത്തുന്നത്. ഇനി ചിട്ടി ബാബുന്റെ ജീവിതത്തിലേക്ക് കടന്ന് രംഗസ്ഥലത്തിന്റെ കഥ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾക്ക് കണ്ടറിയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു വിശ്വാസത്തിന്റെ കഥയാണല്ലേ പറയുന്നത്. അതുപോലെ തന്നെ തിരിച്ചുപിടിക്കുന്ന ആ ഒരു പോരാട്ടമൊക്കെ കാണുമ്പോൾ, ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് റൊമാൻസിഫിക്കേഷൻ ആണ്. എസ്പെഷ്യലി നമ്മുടെ രാം ചരൺ സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് വിസിലടിക്കാനും അതുപോലെ തന്നെ കൈയടിക്കാനുള്ള ഒരു ആവേശമാണ് ഈ ഒരു സിനിമയിലെ നമ്മൾക്ക് എന്താ പറയുക, നമ്മളെ പിടിച്ചിരുത്തുന്നത്. എന്തായാലും അതിലെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ കഥ വേറൊരു തലത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിലെ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കൂടി ഞാൻ ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം ബ്യൂട്ടിഫുൾ പാട്ടുകൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഗ്രാമം ക്രൂരമായ അധികാരത്തിന്റെ പിടിയിൽ നിന്ന് മോചിതമാകുന്നതും നീതി വിജയിക്കുന്നതും കാണിച്ചുകൊണ്ടാണല്ലേ. ഇത് പ്രതികാരത്തിന്റെ വിജയം മാത്രമല്ല, അനീതിക്കെതിരെ സാധാരണക്കാരൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മാറ്റം സാധ്യമാണെന്ന് ഉള്ളൊരു സന്ദേശം കൂടിയാണല്ലേ രംഗസ്ഥലം സിനിമയിലൂടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ തത്വവും അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജസ്, സോഷ്യൽ അവയർനെസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാത്തിലും ഉപരി നമ്മൾക്ക് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റ് ആണ് അവിടെ സ്ക്രീൻ പ്ലേ ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് റൊമാൻസിഫിക്കേഷനോ അതുപോലെ തന്നെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാനുള്ള ആ ഒരു എലമെന്റ്സ് ഒക്കെ ഈ ഒരു സിനിമയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഈ രംഗസ്ഥലം വ്യാപാര വിജയത്തിനൊപ്പം 2018 ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെട്ട തെലുങ്ക് സിനിമകളിൽ ഒന്നായി മാറുകയും ചെയ്തു. നിരവധി അവാർഡുകൾ സ്വന്തമാക്കുകയും ചെയ്തു ഈ ഒരു സിനിമ. നിങ്ങൾ ഇതുവരെ ഏറ്റവും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ടാവും. പാട്ടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളും വായി കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ, നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന മൂവീസ് ഈ ഹൊറർ മൂവീസ് ആണ്. സോ ഈ ഒരു ജോണറുള്ള മൂവീസിനെ കുറിച്ച് പറയുമ്പോൾ ചില മൂവീസ് കണ്ടിട്ട് ഞാൻ ചിരിച്ചിട്ടുണ്ട്. പറയുമ്പോൾ ഹൊറർ മൂവി ആണെങ്കിലും അതിലെ കോമഡി എലമെന്റ്സ് ആയിരിക്കും കൂടുതൽ വർക്ക് ആയിട്ടുണ്ടാവുക. അതുപോലെ എല്ലാ മൂവി കണ്ട് നമ്മൾക്ക് ആ ഒരു പേടിയും ആ ഒരു എഫക്റ്റ് കിട്ടണമെന്നോ ഇല്ല. പിന്നെ കൂടിയുള്ള ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് കൂടുതൽ എഫക്റ്റ് ഒക്കെ തരുന്നുണ്ടാവുക. നമ്മളെ പേടിപ്പിക്കാനായിട്ട് അതിൽ ബീറ്റ് കിട്ടുന്ന രാത്രിയല്ല എനിക്ക് തോന്നുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ആണ്. എന്തായാലും അങ്ങനെയായിരുന്നു കാണാൻ പറ്റിയൊരു നല്ലൊരു മൂവി ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണാം ഒബ്സിഷൻ അങ്ങനെ ഒടിടിയിൽ എത്തിയിട്ടുണ്ടല്ലേ. ഒബ്സിഷൻ മൂവിയെ കുറിച്ച് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് മനസ്സിലുള്ള ഒരു ആഗ്രഹം പറഞ്ഞിട്ട് അത് പിന്നീട് ഒരു ശാപമായി മാറിയ പോലെ ഉള്ളൊരു കഥയാണ്. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിന് ഒരു വടിയെടുത്ത് നടക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് അത് സെൻട്രിയിൽ നിന്ന് കട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം നടക്കും. ചിലവർ നടക്കും, ചിലവർ നടക്കില്ല എന്നതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. അത് പിന്നെ ഒരു പ്രത്യേക സ്റ്റിക്ക് ആണ് കേട്ടോ. ഏതായാലും പേടിക്കാനായിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ട്, അത് എല്ലാവർക്കും വർക്ക് ആകണമെന്നില്ല. നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയൂ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാരകിയാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ നിരാജ് ജാനകിയാണ് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. യെസ്, അങ്ങനെ പുതിയ മൂവീസിലേക്കൊക്കെ വരുമ്പോ നമ്മുടെ അഥർവയുടെ ഇതേ മുരളി ട്രെയിലർ അങ്ങനെ എത്തിയില്ലേ. അതിൽ അതിഥി വേഷത്തിൽ എത്തുന്നത് ആരാണ്? നമ്മുടെ ഫഹദ് ഫാസിലാണ്. സോ എന്തായിരിക്കും എന്നുള്ള ഒരു ആവേശത്തിലും ഒരു ആകാംക്ഷയിലാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഈ കാട്ടുചെമ്പകമായി വന്ന കയാദു, അതുപോലെ ലോഹർ പ്രീതി, പ്രേക്ഷക പ്രീതി നേടിയ പ്രീതി മുകുന്ദർ എന്നിവരും നായകന്മാർ ായിട്ട് ഈ ഒരു സിനിമയിൽ എത്തുന്നുണ്ട്. ആകാശ് ഭാസ്കർ ആണ് ഈ ചിത്രത്തിന്റെ സംവിധായകനും അതുപോലെ തന്നെ നിർമ്മാണവും നിർവഹിച്ചിട്ടുള്ളത്. 22 വർഷങ്ങൾക്ക് ശേഷം തമൻ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്റെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരു റൊമാന്റിക് എന്റർടൈൻമെന്റ് ആണ് അല്ലെ, എന്റർടൈനർ ആണ്, ആ ഒരു ജോണറിലാണ് ഈ ഒരു സിനിമ വരുന്നത്. സോ എന്തായാലും കാത്തിരുന്ന് കാണാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ നിരാജ് ജാനകിയാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിരഞ്ജനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. യെസ്, പുതിയ മൂവീസിലേക്കൊക്കെ വരുമ്പോ ഈ പ്രശസ്ത ഡിജിറ്റൽ ക്രിയേറ്ററും നടനുമായ അനന്തരാമൻ അജയ് സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്ന ഹാസ്യ ചിത്രം ഗ്രാനി പുറത്തുള്ള സിനിമയോട് കീടപിടിക്കുന്ന നിലവാരം പുലർത്തുന്ന ദൃശ്യങ്ങളും അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനവുമാണ് ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല്. ശിവരാജും KPSC ലീല എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ റോണി, മുത്തശ്ശി എന്നിവരായി വേഷം. പ്രേക്ഷകരെ ആദ്യാവസാനം ആകാംക്ഷയോടെ പിടിച്ചിരുത്തുന്ന തരത്തിലാണ് ഈ ഹാസ്യ ചിത്രം കഥ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലെ ഹൊറർ മിസ്റ്ററി മോഡിലാണല്ലേ കഥ പറയുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെ കാണാനായിട്ട് നിൽക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. അത് കണ്ടു തന്നെ അറിയണം, ചില കാര്യങ്ങൾ കൊണ്ടാലേ അറിയുള്ളൂ എന്ന് പറയും പോലെയാണ്. ഈ ഹൊറർ സിനിമകളെയൊക്കെ കുറിച്ച് പറയുമ്പോൾ അതിലെ മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ പറയാതെ പോയാൽ അത് എങ്ങനെയാണല്ലേ. സോ പറഞ്ഞു പോയാൽ ചിലപ്പോൾ ഒരു സസ്പെൻസ് പൊട്ടാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ മനോഹരമായിട്ടുള്ള ആ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ നിരഞ്ജനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ് രാജശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ അല്ലെങ്കിൽ അത് ശരിയാവാണ്ട് വരുമ്പോൾ നമ്മൾ ആകെ മൊത്തം ഇറിറ്റേറ്റഡ് ആകാറുണ്ടല്ലേ. യെസ്, അപ്പൊ ഇന്ന് നമ്മുടെ എസ്മസ് ചോദ്യത്തിൽ ചോദിക്കുന്ന ചോദ്യം അതുപോലത്തെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൃത്തിയാക്കും തോറും അത് കൂടുതൽ കറുത്ത് വരുന്നത് എന്താണ്? വൃത്തിയാക്കും തോറും അത് കൂടുതൽ കറുത്ത് വരുന്നത് എന്താണ് എന്നാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം. കുസൃതി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഒന്നിരുന്ന് ആലോചിച്ച് നോക്കൂ, ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9007289799 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയ കളർഫുൾ പടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ് രാജശാരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണി ആകറായിട്ടുണ്ട്. അതായത് ഇനി കുറച്ചു നേരൊക്കെ ഒരു കുട്ടി ബ്രേക്ക് ഒക്കെ എടുക്കാട്ടോ. കാരണം നമ്മൾ ചിലവരുണ്ട് ഈ വർക്കൊക്കെ ചെയ്യാനായിട്ടിരിക്കുമ്പോൾ ഫുൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് തല അതിലേക്ക് തന്നെയായിരിക്കും, ഫോക്കസ്ഡ് ആയിരിക്കും. ആൻഡ് പിന്നെ പൊക്കി നോക്കുമ്പോഴായിരിക്കുള്ളൂ, ഓ മൈ ഗോഡ്, ഇത്രയും ടൈമായോ. ഈ സമയം നമ്മൾ ഇൻട്രസ്റ്റോടുകൂടി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ലല്ലേ. അങ്ങനെ ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. കാരണം ഫ്യൂച്ചറിന് വേണ്ടി ഓരോന്നും ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രസന്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ഓക്കെ പിന്നത്തേക്ക് നാളത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കാറുണ്ടല്ലേ. അങ്ങനെ മാറ്റി വെക്കുന്ന ഒരാട് എങ്കിൽ നമ്മുടെ ലൈഫ് ഒന്നുള്ളൂ, ഓരോ നിമിഷവും എൻജോയ് ചെയ്യുക, വർക്കൊക്കെ ചെയ്യണം, അതോടൊപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണല്ലേ, സെൽഫ് ലവ് ചെയ്യുക. ഏതായാലും നമുക്ക് അടുത്ത ദിവസം, അതായത് നാളെ കൃത്യകൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ. സ്റ്റേ ട്യൂൺഡ് ഓൾ യോർ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ചാരകി സൈനിങ് ഓഫ് നൗ.

ഹായ് ഹലോ ഗുഡ് ഈവനിങ് തൃശ്ശൂർ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്വന്തം ആർജെ സിമി. ലാസ്റ്റ് ബെഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 7 മണിയായിട്ടുണ്ട്. ഇനിയുള്ള 3 മണിക്കൂർ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. സ്വപ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം നമുക്കിന്ന് പങ്കുവയ്ക്കാം. അപ്പോൾ ഇന്നൊരു ദിവസം തീരാറായി അല്ലേ? പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സ്വപ്നങ്ങളിലേക്ക് എത്താനും അത് സാക്ഷാത്കരിക്കാനും ഏറ്റവും വേണ്ട ഒന്നാണ് എല്ലാ കാര്യങ്ങളുമുള്ള ഡിസിപ്ലിൻ. കൃത്യമായ ഡിസിപ്ലിൻ പാലിച്ചാൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഭംഗിയും ആത്മവിശ്വാസവും കൂടുമെന്നാണ് തോന്നുന്നത്. എന്തായാലും സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിൽ നല്ലൊരു പാട്ട് കേട്ട് വരാം. സ്റ്റേ ട്യൂൺ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ കൂടെ സ്വന്തം RJ സിമി.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം, കൂടെ നിങ്ങളുടെ സ്വന്തം ആർജെ സിമി. നമുക്ക് സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഡിസിപ്ലിനെയും സമയത്തെയും കൂടെ കൂട്ടാം, അല്ലേ? ദിവസം 24 മണിക്കൂർ, അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. ലാസ്റ്റ് ബെഞ്ചിൽ ഇരുന്ന് ഫസ്റ്റ് ടയറെ പറ്റി കേട്ടിട്ടില്ലേ? അവർ സമയം കളയാതെ സമയത്തെ സ്നേഹിച്ചവരാണ്. അപ്പോൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇന്ന് ഞാൻ സമയം വേസ്റ്റാക്കിയോ എന്ന് നമുക്ക് ചിന്തിക്കാം, അല്ലേ? അതിൻ്റെ ഉത്തരം ഇല്ല എന്നായിരിക്കട്ടെ. അപ്പോൾ സമയം ഒട്ടും കളയുന്നില്ല, നല്ലൊരു പാട്ട് കേട്ട് വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളോടൊപ്പം സ്വന്തം RJ സിമി.

ലാസ് ബെഞ്ചിലേക്ക് വീണ്ടും. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാ. നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം RJ സിമി. ഇന്ന് ഒരു പെൺകുട്ടിയുടെ കഥ പറയാം. ഒരുപാട് സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റിയ ഒരു പെൺകുട്ടി. ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് കരുതിയവൾ. പക്ഷേ ഇന്ന് അവൾ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്നു. ആരാണെന്നറിയാമോ? അരുണിമ സിൻഹ. 2011 ട്രെയിൻ യാത്രയ്ക്കിടെ കള്ളന്മാരുടെ ക്രൂരതയിൽ ഒരു കാൽ മുറിച്ചു കളയേണ്ടി വന്നവൾ. എല്ലാവരും കരുതി ജീവിതം തീർന്നെന്ന്. പക്ഷേ അവൾ എന്താണ് പറഞ്ഞതെന്നോ? ഒരു കാൽ പോയി, പക്ഷെ എനിക്കിനി എവറസ്റ്റ് കയറണമെന്ന്. അതായത് ലോകം നിന്നോട് നിനക്കത് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് കണ്ടിട്ട് തീരുമാനിച്ചാൽ പോരെ എന്ന് മറുപടി പറയാൻ നാം പഠിക്കണം. ആ ആത്മവിശ്വാസവും ധൈര്യവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് കുറച്ച് പാട്ടുകൾ കേട്ടുവരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളുടെ സ്വന്തം RJ സിമി ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം സ്വന്തം RJ സിമി. നമ്മുടെ അരുണിമ ഒരിക്കലും തോൽക്കാൻ സമ്മതിക്കാത്ത ഒരു മനസ്സിൻ്റെ ഉടമ. ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോഴാണ് അവൾ TV എവറസ്റ്റ് കാണുന്നത്. അവൾ തീരുമാനിച്ചു എത്ര കഷ്ടപ്പെട്ടാലും അവിടെ പോകണമെന്ന്. നടക്കാൻ പോലും പറ്റാത്ത സമയം അവൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് എവറസ്റ്റ് കീഴടക്കണമെന്ന്. കൃത്രിമക്കാൽ വെച്ചിട്ടാണെങ്കിലും എനിക്ക് അവിടെ പോയേ പറ്റൂ എന്ന്. ഡോക്ടർമാർ അവളെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ അവൾ തീരുമാനം മാറ്റിയില്ല. അവൾ അതിനായി ധീരമായി മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. നമ്മളും അങ്ങനെയാവണം. ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് തരണം ചെയ്ത് ഒതിച്ചു വരണം. അതിനായി നല്ല പാട്ടുകൾ കേട്ട് വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. സ്വന്തം RJ സിമി ഓൺ ലാസ്റ്റ് ബെഞ്ച്.

നമ്മൾ പറഞ്ഞു വന്നത് അരുണിമയെക്കുറിച്ചാണ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. സ്വന്തം RJ സിമി ഓൺ ലാസ്റ്റ് ബെഞ്ച്. അങ്ങനെ നമ്മുടെ അരുണിമ അവളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഒട്ടും എളുപ്പമായിരുന്നില്ല ആ യാത്ര. എന്തായിരുന്നു സ്വപ്നം? എവറസ്റ്റ് കയറണം. അങ്ങനെ അവൾ 4 മണിക്ക് എഴുന്നേൽക്കും. 15 കിലോ ഭാരം ചുമന്ന് മല കയറും. വീഴും, ചോര വരും. കൃത്രിമക്കാൽ വെച്ചെടുത്ത് പൊട്ടി ചോര ഒഴുകും. പക്ഷേ അവൾ അതൊന്നും കാര്യമാക്കിയില്ല. അത് അവൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരുന്നു. എന്തിനാണെന്നോ, ഒരു സ്വപ്നത്തിന് വേണ്ടി. വിജയത്തിന് ഒരിക്കലും ഒരു ഷോർട്ട് കട്ടില്ല. വേദനയുണ്ട്, വിയർപ്പുണ്ട്. പക്ഷേ എല്ലാത്തിനും അവസാനം വിജയിച്ചതിൻ്റെ ചിരിയുമുണ്ട്. അപ്പോൾ വിജയത്തിലെത്താനുള്ള പരിശ്രമത്തിന് ഒരു പാട്ടിൻ്റെ കൂടി കൂട്ടായാലോ? ഒരു പാട്ട് കേട്ട് വേഗം വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളോടൊപ്പം സ്വന്തം RJ സിമി.

ലാസ് ബെഞ്ചിലേക്ക് വീണ്ടും സ്വാഗതം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് മീ RJ സിമി. അങ്ങനെ 2013 May 21 അരുണിമ സിൻഹ എവറസ്റ്റിന്റെ മുകളിൽ 8848 മീറ്റർ ഉയരത്തിൽ ഒരു കാലുമായി ഇന്ത്യയുടെ ദേശീയ പതാക നാട്ടി ലോകം കൈയടിച്ചു. അന്നവൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കാൽ നഷ്ടപ്പെട്ടത് ട്രെയിൻ യാത്രയിൽ വെച്ചാണ്, പക്ഷേ എനിക്കിന്ന് ആത്മവിശ്വാസം കിട്ടിയതോ എവറസ്റ്റിൽ വെച്ചും. ഇതിൽ അരുണിമയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്, എന്ത് നഷ്ടപ്പെട്ടാലും നമ്മുടെ ഇച്ഛാശക്തിയും സ്വപ്നവും നഷ്ടപ്പെടുത്തരുതെന്ന്. അതിനുവേണ്ടി നമ്മൾക്ക് നിരന്തരം പരിശ്രമിക്കാം. പരിശ്രമങ്ങൾക്ക് ശക്തി പകരാൻ ഒരു പാട്ട് കേട്ടുവരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. RJ സിമി ഓൺ ലാസ്റ്റ് ബെഞ്ച്.

ലാസ് ബെഞ്ചിലേക്ക് വീണ്ടും സ്വാഗതം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളോടൊപ്പം RJ സിമി. ഇന്ന് അരുണിമ സിൻഹയുടെ ജീവിതം എവിടം വരെ എത്തി എന്നറിയണ്ടേ? ഇന്ന് അവൾ 7 ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഉയർന്ന 7 കൊടുമുടികൾ കീഴടക്കിയവളാണ്. കൂടാതെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ നടത്തുന്നു. അവൾ എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, ഡിസബിലിറ്റി ഈസ് ഇൻ ദ മൈൻഡ് നോട്ട് ഇൻ ദ ബോഡി. അതായത് മനസ്സിന് വൈകല്യമില്ലെങ്കിൽ ശരീരത്തിൻ്റെ വൈകല്യം പ്രശ്നമേ അല്ല എന്ന്. അപ്പോൾ ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല ഒരു പാട്ട് കേട്ട് വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. RJ സിമി ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം, കൂടെ നിങ്ങളുടെ സ്വന്തം ആർജെ സിമി. അപ്പോൾ ആരോഗ്യമുള്ള മനസ്സിനും ആരോഗ്യമുള്ള ശരീരത്തിനും ഉന്മേഷം പകരുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് ഇനി പറഞ്ഞു തരാം. വാഗമൺ പൈൻ ഫോറസ്റ്റ്. ആയിരക്കണക്കിന് പൈൻ മരങ്ങളുള്ള മഞ്ഞ് പുതച്ച സ്ഥലം. ആ പൈൻ മരങ്ങളെ തഴുകി വരുന്ന തണുത്ത കാറ്റ്. ഫോൺ റേഞ്ചില്ല, നെറ്റില്ല, എങ്ങും നിശബ്ദത മാത്രം. ആ നിശബ്ദതയിൽ എല്ലാം മറന്ന് അലിഞ്ഞു ചേരുന്ന നമ്മളും നമ്മുടെ മനസ്സും മാത്രം. വാഗമൺ വിശേഷങ്ങളിലേക്ക് വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ സിമി.

ലാസ്റ്റ് ബെഞ്ചിലേക്ക് വീണ്ടും സ്വാഗതം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. സ്വന്തം RJ സിമി. ഓരോ സ്ഥലങ്ങളും ഓരോ പാഠപുസ്തകങ്ങളാണ് അല്ലേ? ഓരോ സ്ഥലത്തിനും ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. വാഗമൺ പൈൻ ഫോറസ്റ്റ്, ഈ സ്ഥലത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ജീവിതവുമായി ഏറെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകത. പൈൻ മരങ്ങൾ നിൽക്കുന്നത് കൂട്ടമായിട്ടാണല്ലേ? കാറ്റടിച്ചാൽ അവയെല്ലാം ഒന്നിച്ചാടും, ഒരെണ്ണം വീണാൽ അടുത്തത് താങ്ങും. അതാണ് ജീവിതം. നമ്മൾ തളരുമ്പോൾ നമ്മെ കൈപിടിച്ച് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ഒരാളുണ്ടാവുക. ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോകാതെ താങ്ങി നിർത്താൻ കൂടെയുണ്ടാവുക. ഈ ജീവിതത്തിൻ്റെ വലിയ യാത്രയിൽ താങ്ങായി തണലായി നിൽക്കുന്നവരെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. നല്ല പാട്ടുകൾ കേട്ടുവരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളോടൊപ്പം സ്വന്തം RJ സിമി.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം RJ സിമി. ഇപ്പോൾ നമ്മൾ കുറച്ച് വിശേഷങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ സ്വപ്നങ്ങളെ ചേർത്ത് പിടിക്കുന്ന

ഒരു പുസ്തകത്തെ പരിചയപ്പെടാം. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ്. സാന്റിയാഗോ എന്ന ആടുമേക്കുന്ന ചെറുപ്പക്കാരൻ, അവൻ ഒരു സ്വപ്നം കാണുന്നു. ഈജിപ്തിലെ പിരമിഡിന് ചുവട്ടിൽ ഒരു നിധിയുണ്ട്. ആ സ്വപ്നത്തിന് പിന്നാലെ അവൻ ഇറങ്ങിത്തിരിക്കുന്നു. ഒടുവിൽ നിധി എവിടെയാണെന്ന് അറിയുമ്പോഴാണ് അത്ഭുതം. കാരണം അത് അവൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ പുസ്തകം പറയുന്നത് ഇതാണ്: നീ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹം സാധിക്കാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിന്റെ കൂടെ നിൽക്കും. സോ ഫോളോ യുവർ ഡ്രീംസ്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആർ ജെ സി മീ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

ലാസ് ബെഞ്ചിലേക്ക് വീണ്ടും സ്വാഗതം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം സ്വന്തം RJ സിമി. എല്ലാവരും സാന്റിയാഗോയുടെ കഥ കേട്ടില്ലേ? ഇനി ഈ പുസ്തകത്തിൽ ആൽക്കെമിസ്റ്റ് നമ്മളോട് പറയുന്ന ഏറ്റവും വലിയൊരു രഹസ്യമുണ്ട്. എന്താണെന്നോ? നിന്റെ ഹൃദയം ശ്രദ്ധിക്കൂ. നിന്റെ ഹൃദയം എവിടെയാണോ അവിടെയാണ് നിന്റെ നിധി. അതായത് നിധി എന്ന് പറയുന്നത് സ്വർണമോ പണമോ ഒന്നുമല്ല, പേഴ്സണൽ ലെജൻഡ്. അതായത് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ ആ യാത്ര തുടരുക. വഴിയിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ പ്രപഞ്ചം തന്നുകൊള്ളും. ലിവ് യുവർ ഡ്രീംസ്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളോടൊപ്പം സ്വന്തം RJ സിമി.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ സ്വന്തം RJ സിമി. ഈ 3 മണിക്കൂർ ഒരുപാട് നേരം നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. സമയം കടന്നുപോയതേ അറിഞ്ഞില്ല. ഈ 3 മണിക്കൂർ നമ്മൾ കടന്നുപോയ വഴികളിലൂടെ നമുക്ക് തിരിഞ്ഞു നോക്കിയാലോ, സ്വപ്നങ്ങൾ ചിറകിലേറ്റിയ അരുണിമ, മഞ്ഞു പുതച്ച വാഗമൺ, സാന്റിയാഗോയുടെ സ്വപ്നങ്ങൾ, ഇത് 3 ഒന്നാണ്. കാരണം നമുക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ വീണാലും എഴുന്നേൽക്കുന്നവരാണ്. നമ്മൾ സ്വപ്നം കാണാൻ ധൈര്യമുള്ളവരാണ്. ഇന്ന് ലാസ്റ്റ് ബെഞ്ച് എന്ന ഈ പ്രോഗ്രാമിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ സ്വപ്നങ്ങൾ ചേർത്ത് പിടിച്ച നമ്മുടെ യാത്ര അവസാനിക്കുന്നേയില്ല, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളോടൊപ്പം സ്വന്തം RJ സിമി.